അറേ കൊള്ളു കുരുട്ടു മരണ കൗറു ഇന്നത് മുന്തെണ്ണ ഇന്ന ദെന്ന ചൊളിയെ എണത്തിയാകുന്ന മാറുവേവി ലാമ്പുവട്ട കുളങ്ങ എല്ലാര അല്ലകന ഇന്ന ദുട്ടുകെമുണു ഉളങ്കാനോ ഈട്ട് പാസ് ദുട്ടുകെമുണു അല്ലകന ഇന്ന എല്ലാര ഉളങ്കാന ഏ ഇസ്സരന കറുവലേ ഉളങ്കാവേ തെങ്ങേവനമേ കെലിമ എല്ലിപ്പിട്ടമ ഗഹാന്നേ എക്കമ പാക്ഷയ ദിപെത്തട ബെദില അനേ അമ്മേ കർണ വിഗടമഗ്നേ തെങ്ങുണ്ട ലജ്ജത് നേ ഇസ്സരന മൊരെം ഗഹുവേ തെങ്ങ എല്ലിപ്പിട്ടമ ഗഹാനോ ഗഹല ലജ്ജ നതുവ ചന്ദെത്തി ഇല്ലനോ അബേ ഇതിൻ ഏക ഏ കാലേ